0: ഗുഡ് മോർണിംഗ്. സ്വാഗത് ഹൈ സംഗീത പ്രേമി ശ്രോതാവോ കാ മനോരഞ്ജൻ പ്രോഗ്രാം മേ. പഹലെ തോ ഭൈ സബ്കി ഓർ സേ സഭീ ശ്രോതാവോ കി ഓർ സേ കാജൽ കോ ധന്യവാദ് കഹേ. ഷീൽ ബി ബാക്ക് ടുമോറോ മോർണിംഗ്. നൗ ഇറ്റ്സ് മൈ ടർൺ. മൈ നേം ഇസ് രവി ശർമ്മ. ദോപഹർ ബാദ് ഏക് ബജെ തക് യേ മനോരഞ്ജൻ കാര്യക്രമ ലേക്കർ മൈ ആപ്കി സേവാ മേ ഹാജിർ ഹൂ ബഹനോ ഭൈയോ. ഓർ മുജേ യക്കീൻ ഹൈ ആപ് മേരാ സാത്ത് നിഭായേംഗേ. ആപ്കാ ഹമാരാ രിഷ്താ പുരാനാ ഹൈ ഔർ ഭൈ ജോ ചാഹത് ഹൈ ചാഹതോ കോ കഭി ജത്ലായാ നഹീ ജാ സക്താ. രിഷ്താ കോയി ഭീ ഹോ സംജായാ നഹീ ജാ സക്താ. കർനാ പഡതാ ഹൈ കഭി സിർഫ കഹേ പർ ഭീ യക്കീൻ. ദിൽ സദാ ചീർ കേ ദിഖലായാ നഹീ ജാ സക്താ. ദിൽ ജോ ആയിനാ ഹൈ ആ ജായേ അഗർ ബാൽ ഇസ്മേ തോ മോൽ ഹീരോ കേ ഭീ ജുഡവായാ നഹീ ജാ സക്താ. ना तो अनारकली और ना मैं शहजादा सलीम जिंदा दीवार में चिनवाया नहीं जा सकता. Like a radio.
1: Let's return to the biggest hits back to back. This is Like a Radio, broadcasting across the Midlands on DAB Digital Radio with a refreshing mix of Bollywood classics and latest chart toppers. Download the Like a Radio mobile app and listen wherever you are in the world. Are you listening? Like a Radio is now available across Coventry on DAB.
0: Rishta koi bhi ho samjhaya nahi ja sakta. Aur bhai dil sada cheer ke dikhlaya nahi ja sakta. Agar ja sakta to dekh lo dil cheer ke.